ദാസ് മറ്റും ശ്വേതാ മോഹൻ കൊണ്ടുവന്ന പാടലൈതാണ് ആ നികഴ്ചയിൽ കേട്ട് രസിച്ചിരുന്നു. ശ്രീ മലയാള പാട തൊകുപ്പിന് നിറവ് പാടലുകളെ അടുത്തതാക തുടർന്ന് നാം നികഴ്ചയിൽ കേട്ട് രസിക്ക പോറോ. അന്ത വകയില് ഉങ്ങൾക്കാകെ അടുത്തതാക ജയചന്ദ്രൻ കൊണ്ടുവരും മറ്റൊരു പാടലെ നാമ കേട്ട് രസിക്ക പോറോ. മലയാള പാടൽ തൊകുപ്പിൽ ഇന്ന് പാടലുകളെല്ലാം ഉങ്ങൾക്ക് രൊമ്പ പിടിച്ചിരിക്കും അപ്പടിന്ന് നാങ്ക നമ്പറോ. ഇപ്പോ അടുത്തതാക 11 മണിക്കാണ് സെയ്തുകൾക്ക് പിറകു ഉങ്ങൾക്കാകെ പിടിച്ചവങ്ങൾക്കാകെ പിടിച്ച പാടലുകളെ കേൾക്കും നേരം. ഉങ്ങൾക്ക് തരുന്നതുപോലെ എപ്പോഴും പോലെ നിങ്ങൾ ധാരാളം അഴിത്ത് പിടിച്ചവങ്ങൾക്കാകെ പിടിച്ച പാടലുകളെ കേട്ട് രസിക്ക പോറീങ്ക. അതിനാലെ എങ്ങൾക്ക് 11 മണിക്ക് മേല അഴിത്ത് പേസ മറന്നിടാതിങ്ക. പിടിത്ത പാടലോട് என்ன பாடல் தெரியலன்னு மட்டும் சொல்லிடுறாதீங்க. பிடித்த பாடலோடு அழைத்து பேசுங்க.